0: സ്വാമി, ദേശങ്ങൾക്കുള്ള ആ മറുപടി വിവരമാണോ? ജനങ്ങളെല്ലാം മണം തുറന്നവ രക്ഷിക്കപ്പെടുകയാണ്. ഇവിടെ വരുകയിലെ ഒരു മൗര്യ മക്കളായി ചേർത്തിക്കൊള്ളപ്പെടുകയാണ് സ്വാമി. അപ്പൊ ഒവ്വൊരുവരെയും അങ്ങനെ ശീഘ്രങ്ങളിൽ താങ്കൾ സ്വാമി ഒരെടുക്കാൻ വേണ്ടിക്കൊള്ളൂ സ്വാമി. എല്ലാ മക്കളും കൂടി മക്കളായി മാറുകയാണ് സ്വാമി. തകപ്പനെ നേരണ്ട ദിവസങ്ങളിലെല്ലാം വെളിച്ചത്തിൽ കാണവേണം, ധവനിക്കാണ വേണം, വച്ചിപ്പി പെറ്റിക്കൊള്ളവേണം, ഇവിടെ വരുകയിലെ ചേർത്തിക്കൊള്ളപ്പെടുക. ജനങ്ങൾക്ക് ആ വേണ്ടിക്കൊള്ളണം സ്വാമി, വേണ്ടിക്കൊള്ളും. യേശുവേ ദേശത്തുക്കാ വേണ്ടിക്കൊള്ളും, സമാധാനത്തുക്കാ വേണ്ടിക്കൊള്ളും. തകപ്പനേ യേശുവേ ദേശത്തിന് സമാധാനത്തുക്കാ വേണ്ടിക്കൊള്ളും. തകപ്പനേ അപ്പാ അബ്രഹാമക്ക് ഉടമ്പടിക്ക ചെയ്ത ദേവൻ സ്വാമി, നിങ്ങൾ മാറാതവരുണ്ടപ്പ. ഏറ്റവും കാലങ്ങളിൽ ആണ്ടവരെ എന്റെ ദേശത്തിലെ ആണ്ടവരെ എന്റെ മക്കൾ വന്ന് ആണ്ടവരെ സമാധാനക്കത്തിൽ നിങ്ങൾ താനെന്ന് ചൊല്ലി ആണ്ടവർ ദേശത്തെ ആണ്ടുകൊള്ളുവാറുള്ളതാണ്. വേണ്ടിക്കൊള്ളൂറും സ്വാമി, വേണ്ടിക്കൊള്ളും. കൃപയപ്പ ഇസ്രായേൽ ദേശത്തെ നടത്തുന്ന ദേവനേ നന്ദി ചൊല്ലൂറും. എന്റെ നാൾക്കളിൽ ആണ്ടവരെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്ടവരെ എന്നെല്ലാം നടക്കുന്നു സ്വാമി. ഇതിലേലത്തിനോ തലവരുകൾ ആണ്ടവരെ ചെന്ന് ആലോചിച്ച് ഇത്തിനോ കാര്യങ്ങൾ ചെയ്യുക ദേവനേ. ഉമ്മുടെ ആലോചന മാത്രം നിറയുവരട്ടും സ്വാമി. ആണ്ടവരെ ഒരു മനുഷ്യനുടിയ എന്ത് വിധമാണ് ആലോചനയെ നിങ്ങൾ തിരുപ്പുര ദേവൻ സ്വാമി. അപ്പനെ ഇവർക്കെല്ലാം ആണ്ടവരെ നമ്മുടെ കരത്തുക്കുള്ള അടങ്ങിയിരിക്കുന്നവർ സ്വാമി, ഇവരുടെ വേണ്ടിക്കൊള്ളൂറും സ്വാമി, വേണ്ടിക്കൊള്ളൂറും. നൃത്തങ്ങളെല്ലാം ആണ്ടവരെ തകപ്പനെ എന്റെ കടച്ചി നാൾക്കളിൽ ആണ്ടവരെ നടക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങൾ ചൊല്ലിയിരിക്കുന്ന ആണ്ടവരെ, ആണ്ടവരെ അതൊക്കെ ആണ്ടവരെ നിങ്ങൾക്ക് നന്ദി ചൊല്ലൂറും, നന്ദി ചൊല്ലൂറും, നന്ദി ചൊല്ലൂറും. എല്ലാം കൂടെ കരത്തിലുണ്ട് സ്വാമി. കടത്തുറത്തുവന്നെ അപ്പ സംഗമ റേഡിയോത്തിൽ ഇരിക്കുന്ന ആണ്ടവരെ കുറവുകളെല്ലാം നിറവാക്കുക സ്വാമി. ഏതുവായിരുന്ന കാലം ഉങ്ങൾക്ക് മറിവായില്ലേ ഉള്ള ചിറ്റത്തിൻപടി ആണ്ടവരെ അന്ന് കാര്യങ്ങൾ കൊണ്ട് നടപ്പെട്ട് ഊഴിയർക്കളെ കുടുംബം കൂടി എല്ലാം ആശീർവദിക്കുക സ്വാമി. സുഖബലനെ കട്ടിലിടുങ്ക, സമാധാനത്തെ കട്ടിലിടുക. എന്ത കാര്യത്തെയും ചെയ്താലും മനനിറവോട് ചെയ്യത്തക്കതായ ഒരു സമാധാനത്തെ കൊടുങ്ക ആണ്ടവരെ. അവരോടൊക്കെ പുള്ളികൾക്കാ വേണ്ടി എന്നുടേ പുള്ളികൾ കുടുംബങ്ങൾ ഓരോക്കാ വേണ്ടിക്കൊള്ളൂ സ്വാമി. അപ്പാന്ത കാലത്തിൽ അവരുടെ നടതുരദേവൻ നീങ്ങി ആണ്ടവരെ, എങ്ങളുടെ അന്ത ബലനില്ലേ സ്വാമി. ആണ്ടവരെ ഇങ്ങനെ നടത്തുരദേവൻ സ്വാമി, അവരോടൊക്കാ വേണ്ടിക്കൊള്ളൂറും എങ്ക പാത്തുകൊള്ളുങ്ക സ്വാമി. അപ്പാ നന്ദി സ്വലൂറോ, നന്ദി സ്വലൂർ, നന്ദി സ്വലൂർ. എല്ലാം കനമം തുറിയും മൈനയും കൂടി താന്നാം. എല്ലാ ജവങ്ങളെയും കൂടി സമൂഹത്തിൽ വെക്കരുത് സ്വാമി. യേശുവിൻ നാമത്തിൽ വേണ്ടിക്കൊള്ളുമോ നല്ല പിതാവ്. ആമീൻ, ആമീൻ, ആമീൻ.
1: ആമീൻ, ആമീൻ. ഇതുവരെ നേരമെണ്ണ ഇന്ന് ജപിത്തങ്ങളെയും വാഴ്ത്തുകറോം ആശീർവദിക്കറോം. അന്ന് ജപങ്ങൾ എല്ലാവറ്റെയും ഖത്തർ കേട്ടാറുണ്ട് എന്ന വിശ്വാസത്തോട് ഖത്തറിന്റെ ജപങ്ങളെ ഒപ്പുവിത്തുകൊണ്ട് എടുത്തു വന്ന ഉങ്ങളെയും ഖത്തർ സ്വാമി ആശീർവദിച്ച് വളിനടുത്തുവാറാക, സന്തതിയാക ആശീർവദിച്ച് വളിനടുത്തുവാറാക. വാഴ്ത്തുകറോം ആശീർവദിക്കറോം. ഖത്തറി കരത്തിലെ ഒപ്പുവിക്കറോം. ഖത്തറി ചിത്തമാന നാളെ നാളെ തിരുമ്പോമാ സന്ദിപ്പോമ്മ. അതുവരെയും ദേവസമാധക്കൂറോം. വാഴ്ത്തുകറോം ആശീർവദിക്കറോം. നന്ദി അമ്മ. ഗോഡ് ബ്ലെസ്. ഇതുവരെ നേരമംഗലുടൻ ഓളിയർ മിസ്സിസ് പത്മാവതി ജെയിംസ് അമ്മ അവരുടെ ഇണ്ടിന് ജപങ്ങളെ കൂടാകെ വെളിയിലെടുത്തിനാൽ ഞങ്ങളുടെ വേളയിൽ ദേവ ഓളിയർ സഹോദരി കുലീന്ദ്രൻ അമ്മ അവരെ അളക്കിയിരിക്കും. അവർ വളി നടത്തുവാർ. വേളയിലും അവരുടെ ഒപ്പടിപ്പവും വളി നടത്തുവാർ. ആമേൻ, ആമേൻ. ഞങ്ങൾ
2: ഹലോ
1: ആശീർവദിക്കറോം. ഉങ്ങളുടെ കരത്തിലെ ഒപ്പുവിക്കറോം. ജപങ്ങൾ കൂടാകെ വഴിനടത്ത് ഖത്തർ ഉദവി സേവാറാക. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.
2: இந்த நேரத்துக்காக நன்றி சொல்கிறோம் ராஜா. இந்த நாளை காண்பித்த உங்களை மற்ற கிருபைக்காக நன்றி. இன்றைக்கு நாங்கள் எழுந்து நிற்கத்தக்க பிளனை தந்ததுக்காக நன்றி ராஜா, நன்றி. நீங்கள் தான் உயிரோடு இருக்கிற தேவன், உயிரோடு எழுந்தவன் என்ன என்று தேவர்கள் இல்லை என்று சொன்ன தேவனே. அச்சாரம்

നമസ്കാരം ജഗത്തിന്റെ ജഗനെ നമസ്കാരം ധരണിയിൽ മനുടർ ഉയിരടൈന്തോങ്ക കരുവിനിൽ മാണ്ടുവി നമസ്കാരം ഓ ധരണിയിൽ മനുടർ ഉയിരടൈന്തോങ്ക കരുവിനിൽ മാണ്ടുവി നമസ്കാരം തൊഴിലോണേ നമസ്കാരം മൂണ്ടിലൊണ്ടോണേ നമസ്കാരം